കൊമ്പ് മോറിച്ചതു തൃക്കയിലങ്ങിനെ, കൊമ്പ് മോറിച്ചത് തൃക്കയിലങ്ങിനെ, അങ്ങിനെയുള്ള ഗണേശനെ കൈതൊഴാ നിരടി ലോകത്തിനാദരം നീയല്ലേ. ദൈതത്താൻ ദൈതത്താൻ ഓ ദിന്ത ദൈതത്തെ ദൈതം.

ണേനോ അടുത്തപ്പോൾ ഞാൻ കണ്ടു നിന്റെ വീരിയോ നിൽക്ക നിൽക്ക രാവണ നിൻകുലത്തിൽ ചേരുവാനേറയൊരു നേരം ഇനി വൈകവേണ്ട രാവണ ദൈതത്തൻ ദൈതത്തനോ നിന്റെ തൈതൈതൈത.

കതൽ തൂറക്കണ്ടു ഞാൻ. എങ്ങെന്നും വന്നൊരു പണ്ടി പരാസതിക്കെങ്ങിനെ ഭാതൽ തൂറക്കണ്ടു ഞാൻ. പണ്ടിയേനല്ല പരാസതിയല്ല ഞാൻ, രാജാവിനൊത്തൊരു പൊന്മക ഞാൻ. തെയ്തൈ തരികിട തെയ്തെയ്ത തെയ്തൈ തരികിട തെയ്തെയ്ത തെയ്തെയ്ത തെയ്തങ്ങനെ തെയ്ത താന്തൈത തെയ്ത താന്തൈതായി കഥ ഇതങ്ങനെ പുറപ്പെട്ട് കൃഷ്ണൻ.

0: കടിച്ച പാമ്പിനെ പിടിച്ച കൃഷ്ണനു, കയറുപോലെ ചുറ്റി കടഞ്ഞ പാമ്പിനെ മതിമാതിയെന്ന് നിലവിളിച്ചല്ലോ. പൊറുപോറ നിന്റെ പൊറുത്ത കാണട്ടെ, ശരണവും പങ്കജ തൊഴുതു കുമ്പിട്ട് തെയ്ത തന്തൈത തെയ്ത തന്തൈതായിക്കത്തെയ്ത.
1: இத்துடன் இன்றைய நீலமலை நேரம் நிகழ்ச்சி நிறைவு பெறுகிறது.